0: ഇവിടെ ഇംഗ്ലീഷ് ദാത്തെ കോമിസലാം ദെൻ ആവണ ഇവിഗന്താണ് മെക്സിക്കോകെ കോമിസലാം.
1: Please remain standing if you're able for the play of the national anthem of Mexico.

റെഫറി കളി കൊണ്ട് തയ്യാറ് ഹൗണ്ടൗൺ ഫെസ്റ്റ് ഗെയിം എന്തായാലും മെഹസ മുക്കളും ഒരേ ദേവ ബിരുദം മറ്റൊക്കെ കാണും ഷിംറി ഹവാക്കുന്നതാണ്.

റെഫറി കറി റെഡാക്കി. ഇംഗ്ലണ്ടും ബാക്കുള്ള ഫാത്ത കീപ്പറും ഇതിനി കീപ്പർ കുറിയ ജില്ല കുറിയ ഫുൺവാദ മെക്സിക്കോ പെനൽറ്റി ഏരിയ തിരയും കീപ്പർ ഫുമാറ ബോൾ അത്തും പഞ്ചക്കൊലിക്കാരെ ഒരു ഹരി കേൻഗൻ എന്നെ ഫുർസത്തുന്നതി കുറിയ ഫുൺവാദ ബോൾ പെനൽറ്റി അതുമാത് മെക്സിക്കോ കുന്തിന് അത്താ കുറിയ ഫുൺവാദ ദിഫാക്കോ മെതും ക്യാരി മുഴ ഇംഗ്ലണ്ട് ഹാഫ് നിന്ന് സെൻസാക്ക അതുമാ ഇംഗ്ലണ്ട് കുന്തിന് ബോൾ അത്താ എലിയറ്റ് എൻഡസൺ ബാക്കുള്ള ഫാത്ത കീപ്പർ കീപ്പർ പിക്ഫോർഡ് ബോൾ ദിഫാക്കോ മത്തുമത്തി കുറിയ ഫുൺവാദ സെൻസാക്ക അതുമാത് മെക്സിക്കോ ഹാഫ് തിരി ഹാഫ് മെതും ഹാസം ഫെനിജ് വാടിമത്തും ദേവത്തെ കുറച്ച് പേര് വേണ്ടി മെക്സഹായും ഫുർത്തമിനിട്ട് വെക്കുവോ അത് മുതൽ കൂടി ലീഫെങ് എല്ലും മെക്സിക്കോ ഹാഫ് തരം മെക്സിക്കോ കൊണ്ടുതരം എല്ലിപ്പോൾ അതാ കുറിയ ദാമത്തിലെ ലൂയിസ് ലോ റോമോ ബോൾ ജാവണം തരേ കാര്യത്ത് ഇംഗ്ലണ്ട് കൊണ്ടുതരിയ ഫാവ് ഫുള്ളാതെ പിന്നെ റീന്തു കാടും ഹന്നമ്പർ കൊണ്ടുതരിയ ഹന്നമ്പർ കൊണ്ടുതരിയ നമ്പറും ഡിഷൈൻ റൈസ് ഏനിയം ഇതൊക്കെ രീന്തുക്കാർ ഡിഷൈൻ റൈസ് ഏന ബോള ജഹങ്കാര മറ്റ ഫാൻ ഇല്ലാതെ ഏവകത്ത് ബോള ജഹങ്കാർ ലൂയിസ് റോമോ ഏണ ബോ മൂന്നുമത്തെ ജഹങ്ക ഫാൻ ഏന ഇംഗ്ലീഷ് കോച്ചോ ഹിംഗമേണ ജയണ ബദല റെഫറി അവരെ വാഹതക്ക കൊമ്മസ് വാഹക ധക്കാതെ കൊമ്മസ് റെഫറിക്ക് നിമ്മ ഹിംഗമേണ ജയണ വാഹക സ്വരം മറ്റ ഫാഹില്ല ബോൾ ജാജോ ഇംഗ്ലീഷ് കുന്തിരിയാസ് ഫാവൽപുരി നേരെ കുന്തിരിയ ഫർവാദൻ കൂടെ ടിഫിൻ മൊത്തം ഫുർത്തം മീട്ട് വെക്കണു നിമിഗേൻ ദേവന മീട്ട് വെക്കണു മിയാർ കുറിയ മിതനി മീന സ്നേഹത്ത് കുന്തിരിക്ക ഫർവാദേത്തി മിയാർ ലൂയിസ് റോമോ ഫർവാ ഫുള്ള നിക്കുമിജ് കണാഫറാത് കൺഫക്കാരി സെൻസക്ക അതിമാലും മെക്സിക്കോ ജഹും ഹാഫ്തരം ഫഹാത്ത് സീസ മോണ്ടേസ് സീസാറെ മോണ്ടേസ് അനഫറാത്ത് അറിമത്തിൻ കുറിയ എത്തുമ്പോൾ അത്തേ മെക്സിക്കോ കൊണ്ടുവരും തിരുത്തിന് കുറിയ ഫോണുമായി ബോൾ ഇംഗ്ലണ്ട് ഹാഫ്തരെ മെക്സിക്കോ കൊണ്ടുവരും കാര്യം കൊണ്ടുവരും അട്ടാത്താം കോളെ എത്തിരി ഫെഹം കൊണ്ടുവരും ബോൾ അത്തേ കുറിയ മെത്തമിനെ റൗൾ ഹിഗേസ് അത്താ കുറിയ ഫോണാൽ ബോൾ കൊണ്ടുവരും അജിയ പെനറ്റ് കണാതിമാൻ അനക്കസ് ബോൾ ലിബിജി റൊബാട്ടോ റൊബാട്ടോ കാര്യത്തിൽ കൊണ്ടുവരും അട്ടാ ഫാത്തമ്പില്ല ഏരിയ പേര് കണാതിമാൻ ഫാത്തൻ ജോ സഞ്ചേസ് സഞ്ചേസ് കുറിയ ദിമ്പോൾ റൊബാട്ടോ അത്ലാഫ് കുറിയ നഗാദ്വേത്ത മോളി ഫാത്ത ബോളെ ഫാൻ കുറിയ ജീല ഫാത്ത ജീല ഫനക്കാസ് കുടുംബത്തെ കൊണ്ടുവരും അട്ടോ ഫാത്തും ഹാഫ് മെദിനാസ് ഗിൽബാട്ടോ മോറൈസ് പെനറ്റ് കണാതിമാൻ തങ്ങളുടെ ഫാത്തും ദിമ്പോൾ അത്ലാഖ് കുറിയ എരിക് ലീറ മാബോടെ ഫാത്തം ഇതിന് ഇംഗ്ലണ്ട് ഹാഫ് ടൈം സീസൺ സിദാരെ അത്താഫ് അനഫറാത്ത് അനുമതി കുറിയ ദിമ്പോൾ അത്ലാൻ ലീറാണ് കസ്മൺ ഹാഫ് മെദാസ് ഇംഗ്ലണ്ട് ഹാഫ് ടൈം ജഹിലാർ അനുമതി റൊബാട്ടോ അൽവാറാഡോ എന്നെ ദിമ്പോൾ അത്ലാൻ പെനറ്റി അതുമാൻ കുടുംബത്തെ ഇംഗ്ലീഷ് കുടുംബത്തിൽ നട്ടുവാ കുറിയ നഗാദേവത്തെ മോളെ കുടുംബത്തെ അബോയ് നിക്കു റോലെ എനിക്ക് നട്ടുവാ കുറിയ ജാഞ്ചി സബോളം ഫാറോ അത്താഫ് ഇംഗ്ലണ്ട് കുടുംബത്തിന് എലിയോ ടെൻഡസൺ അത്ലാൻ കുറിയ ദാമത്തിലെ കാര്യ മെക്സിക്കോ കുടുംബത്തിലെ ഫാവ് കുസുമത്ത് ലീഫേ ജോ പെനൽറ്റി എത്രയും എന്നെ അരിമത്തി പെനൽറ്റി അരിമത്തി നോക്കാരി കീപ്പർ കുറിയ ഫുണ്ട് തിമ്മിനട്ട് മിഹാർ കുളിയ ഫുണ്ടി ഇല്ലാണ്ട് നിജയ മെസ്കുളം ഇംഗ്ലണ്ടിൽ ലീഫേ ജോ പെനൽറ്റി എത്തരെ കണക്കാരി അരിമത്തി ബാബ കീപ്പർ കുറിയ ഫുണ്ട് ബോളം മെക്സിക്കോ ഹാഫ് കെ മെതപ്പുര പെനൽറ്റി ആക്കാരി അരിമത്തി ഡിയറി അക്കാരി ബോളും കുറിയ ഫുണ്ട് ബോൾ അത്ലാഫ് ഇംഗ്ലീഷ് കുളത്തിൻ്റെ കുറിയ തിമ്പോൾ തങ്ങളുടെ ഫാത്തും അരിമത്തി ജസ്സാലെ കുളത്തിരിക്കുമ്പോൾ അത്ലാൻ ജെറാൽ കൺസാ ബോൾ മെതന സക്കായ സക്കായ ജസ്സാലെ ബോൾ വേറെ വെഫോർട്ട് എല്ലും ലീഫ് മൊത്തി മെക്സിക്കോ ഹാഫ് തരേ ഹാഫ് കെ മെതവർ കുടുത്തങ്ങളെ പെനൽറ്റി അക്കാരി വേണം മെത്തരവർ മാബിടെ അരിമത്തിൽ ലീബിണ് ബോൾ എല്ലാം ലീഫ് അരിമത്തി പെനൽറ്റി അക്കാണ് അക്കാരി മെക്സിക്കോ കുളത്തിരി എല്ലി ബോള ഫഹാത്ത് യുഹാൻ വെസ്കിസ് അത്ലാ മെതുങ്ങൾ അക്കാരി നിമ്പോൾ സക്ക അത്ലാ കുറിയ ഫോൺ ഹാഫ് കെ മെതിങ് ഹാസൻ ബോളിംഗ് അബദ്വേ ബോൾ മാബട മിഫാർസ് ദിയ പേര് മാബട ബാർ എല്ലും അനക്കാസ് മെക്സിക്കോ ഹാഫ് തരം മെക്സിക്കോ കുളത്തിന് ബാക്കുള്ള ഫഹാത്ത് പെനൽറ്റി അക്കണ അക്കാരി ഒരു കുളത്തിരിയ ബോൾ അത്ലാങ് ഏരിയ അത്രയും ഫഹാത്തും കീപ്പർ കീപ്പർ റാവു റേഞ്ച് അത്താ കുറിയ സഞ്ചേസ് സഞ്ചേസ് പെനൽറ്റി ഇറങ്ങാർ ബോളിഫെ മടക്കുള്ള അനുമതി കാര്യ ഹെരി കെൻ ഗൻ അട്ടോ ബാക്കുള്ള ഫഹാത്ത ഗോൾ തരത്തിൽ കീപ്പർ കെന്നെ ബാറ കീപ്പർ കാര്യ കീപ്പർ തീർത്തിന് ഫ്രോളാദ് ബോൾ അത്ലാഫ് ഹാഫ് മെദാസം ബോളത്തിലെ മെക്സിക്കോ കുളത്തിരി ഹാഫ് തരം കുറിയ വർബാർ മെതുക്കാൻ

0: ഉണ്ട്.
1: ഹമകശവരം അല്ലാഹു ഉടും ഫം വെസ്സവികൻ തിബാ നുദന്ന മഹിയ ഫഹ കുലത തഫാത് വഗം വാ മേവാത എഫനുഗ സബബും തിമൻ റസ്കലാംഗെ നെറുവീമെ അതി ഫർബദ തവഗ തെരേഗ ഹുദു കുലയായി റക്കുലയായി കാളുകം ഗദ കാളുകുലയായി അതി കുലത തഫാത് വഗം വാ മഗുതം ഹുരി ഫർബദ തവേ.

0: ਪਰ ਰੀਤ ਹਦਿਆ ਗਿਣਸਤੀ ਫਾਣ ਕਾਵਸ ਤਾਂ ਤੁਮ ਬਦਲ ਕੋਲੀ ਮੀ ਫਾਹਰ ਗੁੜਾ ਲੈ ਫਮਿਓਤੀ ਰਾਣਾ ਆਇਆ। ਅਸਲਾਮ ਅਲੈਕੁਮ।
1: ਸਲਾਮ
0: ਰਾਣਾ।
1: ਬਾਬਾ
0: ਕਿਨੰ ਹਾਲੁ?
1: ਰੰਗਾਲੁ।
0: ਕੀ ਕੋਲਾਣੀ?
1: ਖਮੇਂ ਨੁਕੁਰਾ।
0: ਖਮੇਂ ਨੁਕੁਰਾ। ਹਮਾ ਪ੍ਰੋਗਰਾਮ ਅਡੋ ਹਾਲਨ ਤਿਆਰ ਹੋ ਗਿਆ ਮੀਨੀ ਦੋ।
1: ਬਾਬਾ
0: ਕੌਨ ਕਮੇ ਕੋਲੀ ਤੇ ਮੀ ਹਫਤਾ ਬੰਦੁਗਾ ਇਯਾ
1: ਰਾਵਾ
0: ਸੈਟ ਕੋਲੋਨੀ ਕਿਹਾ ਆਵਾਹ ਕਮੀ ਸੈਟ ਨਿੰਮਾ ਲੈਵੇ ਹਦਾ ਵਰੰਗ ਆਵਾਹ ਵਰ ਫਰਿਤ ਵਿੱਚੇ ਦੋ ਨਿਹਾਰੋ ਪ੍ਰੋਗਰਾਮ ਕੇ ਮਸਿਕ ਕਿੱਥੇ ਕਾ ਵਰ ਫਰਿਤ ਵਿੱਚੇ ਤਾ ਰਣਾ ਮੀ ਹਮ ਪ੍ਰੋਗਰਾਮ ਕੋ ਫੁਦਰ ਕਾ ਗਿਨਾ ਬੈਰਵਾ ਬੈਰੀ ਦੋ ਵਰ ਫਰਿਤ ਵਾਣੇ ਇੰਗਾ ਬਲਾਲੋ ਐਮ ਗੁਰਵਤਾ ਫੁਰਤਾ ਮੈਸ ਮਿਦਾਨੀ ਇੰਗੇ ਕਿਹਾ ਫਰਿਤ ਤੋ ਬਲਾਲੋ ਤਿਆਰ ਤਾ ਬਾਕੀ ਮਿਯੋਤਿ ਤਿੰ ਅਕੁਰੁ ਇੰਗੇ ਸ਼ਵਿਯਣਿ ਰਾ ਲਵਿਯਣਿ ਮਿਤਣੁ ਅਕੁਰੁ ਨਗਾਬ ਲਵਿਯਣਿ ਲਵਿਯਣਿ ਤਾ ਲਵਿਯਣਿ ਲਕੁਜਾ ਲਬਾ ਹਿੰਗਾ ਐਮ ਲਵਿਯਣਿ ਲਕੁਜਾ ਲਵਿਯਣਿ ਗੋਇ ਮਸੇਕੇ ਬਲਾਲਾਣਿੰਗੇ ಮಾಲಿಕುರುವಾಮಾ ಇರುದೇಮಾ ಕೊಮ್ಮಲೆ ನಗಾಣಿ ಮಾಲಿಕುರುವಾಮಾ ಕೊಬಾ ಮಿ ಮಲುಗೆ ಹಾಸ್ಯ ಕಮಕಿ ನಿಮಾಮಿನೆಗಿ ವರಗಿನ ಫೆಣ್ಣ ಮಲೆ ರಣಾಯ ಮಿಲಿಬುಣ ಲಫ್ಸಕಿ ವ ಎಹಂ ವಿ ಮ ವ ಮಿ ಲಫ್ಸು ಬೇಣು ಕೊಗ್ಗೆ ಜುಮ್ಲೆ ಹದಾಲಂ ವಿ ವ ಮಿ ಲಫ್ಸು ಬೇಣು ಕೊಗ್ಗೆ ಹದಾಲ್ತೆ ವಿ ಜು දත්ත ප්‍රෝග්‍රම් ගෙනස්තෑන් දෙම අයරු මාලයක වෑග දෙන්නු එහෙම මෙ අහාලිගේ එවීම බයින් හිසාප්තකං අදි මූසුන් තංකොළ ගොතකද්දෝ මියුලනි එවීම හුරිහාකු දෙෙන්වෙස් බේරක් ගොස් සොඩ හදායරු විස්නෑගෙන් උළෙන් වානින්ගේ මූසුමන් අධහාසකො මිදුස්කොල් දතුරෙක් කුරඥා වාන වර බොඩ විස්න දෙම්මියොතී වාහකයෝ වාහකයෝ තයාර්ථ රනා මේ ප්‍රෝග්‍රම්ගේ එම්ම ෆහු බෑවරයා මියදුගේ ප්‍රෝග්‍රම්ගේ එම්ම ෆහු බෑවරයා එහෙම්වීම වාහක නිම්මාලම් මිජහෙනින්ගේ දත්ත කියාව දෙන මෙහ වාහක ගොස්සෙක් ගොයි එම්ම වාහක නිම්මා ජුම්ල රනාමි ගෙනස් තෙන්ජෙනි තයාර්ථ ޒީކަކީ އެންމެނާވެސް ކުޅޭ ސަކަ މިޒާޖެއްގެ ލޯބި ލޯބި ކުއްޖެއް އެހެން ކުދިންނާ ޚިލާފަށް ޒީކެ އެންމެ ތަފާތުކަމަކީ އޭނާއަކީ ވަރަށް ގިނަ ކަންތައް ކުރަން ބޭނުންވާ މުރާލި ކުއްޖެއްކަން ޒީކް އެންމެ ކުރާހިއްވާ ކަމަކީ ކުރެހުމާ ފުޓްބޯޅަ ކުޅުން ޒީކް ވަނީ މީގެ ކުރިން ފުޓްބޯޅު މުބާރާތްތަކުން ގިނަ ވަނަތަކެއް ހޯދާފަ އަދި ކުރެހުމުންވެސް ޒީކް ވަނީ ގިނަ ވަނަތަކެއް ހޯދާފަ ޒީކަކީ ވަރަށް ފޮތް ކިޔާހިއްވާ ކުއްޖެއް މިދުވަސްކޮޅު ޓެސްޓު ގައިވެފައިވުމުން ޒީކް ވަރަށް ގިނައި ފޮތްކިޔަ ކިޔެވުމަށް މަސައްކަތް ކުރުމުން ޒީކް ޓެސްޓުންވެސް މޮޅުވި ޒީކް ޓެސްޓުން މޮޅުވުމުން މަންމަ ޒީކަށް ހަދިޔާ އެއްދިން ދެން ވާނީ ކިހިނެ އެއީ ސުވާލަކެއް ދެން ވާނިކޮއެއް ބުނެލް ދޭންވި މި ވާހަކައި ގުޅުވާލާފަ އިތުރުކޮށްލާ ޖުމުލައެއް ގޮތަށް އެންމަ ވާހަކައި ގެނިންމާ ޖުމުލަ ގެނެސްދިނުން މި އޮތީ ރަނާއެއް ರೀತಿ ವಾಹಕೆ ಪ್ರೋಗ್ರಾಮ್ ಬ್ಯಾರಿ ಹಾಕುದಿನ್ವೆಗೆ ಮೀ ಹದಿನಿ ಮಿಲಿಯದಿನ ವಾಹಕ್ಯೋ ವಾಹಕ್ಯೋ ಮಿಣಿಮುಣಿ ಮಿಯದಿಗೆ ಪ್ರೋಗ್ರಾಮ್ ವೆಸ್ ಮಿಯತೆ ನಿಮ್ಮಾಲ ವಾಗುತ್ತೆಂಗೆ ಎಮ್ಮ ಹಮ ಕೂಡ ಕೂಡ ಇರುಕೊಳಗೆ ತೆರೆಯಾಗ ತುಮೆ ಗುರುತ ನಗಾಣ ಹೆಂಗೆ ಅಡು ಹಾಲಂಗಿನಚ್ಚೆಂಗೆ ರಣಾಯ ವಕೀಲಾಫ್ ದತ್ತಮೆ ಮಿಹಾರ್ಮಿ ತಯಾರು ವೆಲಾಣಿ ಗುರುವತು ನಗ ಗುರುವತು ನೆಗುಮ್ ಕುರಿನ್ ತಿಗುದಿನ ವರ್ರೀತಿ ಹದಿಯಾಗಿ ಗೆಣಸ್ತೀಫ ದತ್ತಮೆ ಬದ್ದಲ್ ಕೊಲ್ಲಾಣ

0: പോർച്ചുഗലിലെ കീപ്പറും സ്മീര ഡിയേരി അത്രയെ കുറിയ ആര ബ്രൂണോ ഫെർണാണ്ടീസ് കുറിയ ഫോൺ അമ്മിനട്ട് കുളിവെച്ച് ഇത്തരം ഹമിൻ അമ്മിനട്ട് ഇത്ര ദമ്മിനട്ട് കുളിവെച്ചു ഫെർണാണ്ടീസ് കൊൻസിയൻ്റ് ബോൾ കാരണം മടക്കുള്ളതിൻ്റെ കുറിയ ഫോൺ ഗോൾ ദിയ ഗോൾ കാരണം പേര് റൊണാൾഡോ സെരി ബോൾ അത് മെച്ച് കുളു നിമിക മെതിയായി മിഹിസാബും പോർച്ചുഗൽ മുബാറാത്ത വാക്കി വേഗ മിഹാർ ഒക്കെ എല്ലാണ്ടും സുല്ലണ്ടും സ്പെയിൻ മെച്ച് കാമിയാബ് കുറി അതേമേ ഫഹു വകത്തു ഹമിഴുത്തരേ ഇത്തരു വകത്തു ലിബുണു ഹമിഴുത്തരേ ഹേഗെ ഫുർത്ത മിനിറ്റുക കുറിയ ഫോണവാദി ബോള കുറിയ ഫോണവാദിയാകെ ഫഹു ഹാഫ് കുഴിക്ക് ഹാൻഡ് നമ്പർ ഫെറാൻ കുറിയ ഫോണവാദി ബോള കുറിയ ഫോണവാദിയാകെ എല്ലാണ്ട് സുല്ലണ്ടു മെച്ച് കാമിയാബ് ആകുകയും സ്പെയിൻ ഹായ് സാബും റൊണാൾഡോ അളവുള്ള ഫെനിക മിതനി വരാദര വര മാസം ഫാബാണ് അത് വര എം എ വര ദരവാക്കാകുത്ത രങ്ങള ഫുദേര രങ്ങള പോച്ചുകൾ കുളമും ദിയൈ അതി എമ രങ്ങള ഫുർസത്ത് സോദമ ഹൊസവണി എന്നെ സബ എം എ ഫഹ മിനിറ്റ് മിതന സാളിസ് ഫസ് മിനിറ്റ് കുളിവിൻ ദിൻ ഇത്തരോകുത്ത ഹമിൻ ഉത്തരേം ഫുർത്തമ മിനിറ്റുവ ലിബുറ ബോള ഫഹാഫ കുളങ്ങിന് ഹാൻഡ് നമ്പർ ഫെറാൻ ടെറസ് കുറിയ ഫോണവാദിയാകെ മെച്ച് കാമ്യാബ് സ്പെയിൻ മേ കാമ്യാബ് അത് മീസാബ് രമേശ് വഹവാദ കൊല്ല
1: ശുക്രിയ ചന്ദ്രി വര മെതിത്തരം കൊമ്മസ്വര കാണുന്ന ഫൂഹി ഗൊതക മെച്ച് ഫെനു നമ്മസ് കൊമ്മസ് ഗൊതക മെച്ചു നിമിഗം മെതിയെ അവൻമെത്തരേ ഗാമസ് മെച്ചു നിമിഗം മെതിയെ സ്പെയിൻ മെത്തി സദ്യൻ സ്പെയിൻ അബ്ദുൽ ഖുറാൻ ഭയങ്കര അവൻമിന മെരെ ഫത്തിഹ് ഫഹദ് ജഹർ അമേരിക്കയ ബെൽജിയം ഖുറ കുളെ മെച്ചു ഇത്തരം മളുവ ബേക്ക് സ്പെയിൻ അബ്ദുൽ ഖുറാൻ ക്വാർട്ടർ ഫൈനൽ ഞാർ ക്വാർട്ടർ ഫൈനൽ ദാസവരി ടീം കബ്ബാർ ഫ്രാൻസ് മൊറോക്കോ ദെങ് ഏകെ ഇത്തരം സ്പെയിൻ ആക്കി ദെൻ ബദൽ ഖുറാൻ ബയക്കും ഇങ്ങനെ ഞാളുവെണ്ണ മിരേഗെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത് ബെൽജിയം ബദൽ ഖുറാൻ മേച്ചും അണക്കള ബാദാർ നോവേയ ഇംഗ്ലണ്ട് മിഹാർ മേത്തി ആസ ദെങ് അവളുമെണ്ണ അർജൻറ്റീന ഈജിപ്ത് ഖുറാൻ കുളെ മെച്ച അത് സ്വിറ്റ്സർലൻഡ് കൊലംബിയ ബദൽ ഖുറാൻ മെച്ചും അവളുമെണ്ണ ദെങ്കേനെ എഫറാത്തും കൊങ്കൊം ബേത്തോ ദെങ് കുളുങ്ങെ അണ്ണാണി എം മിഹാർ മിയത്തി മിരേഗെ മെച്ച് അവളുമെന അത്യാസമുണ ഗണസ്തി നിമിഫ ഫഹിദ്ജ ഹരിവാക്കുറവിയ തിബേഫുണ അവളും ബദൽ ഖുറാന എമേരിക്ക ബദൽ ഖുറാൻ മെച്ചുഗെ എം എ ഫഹുഗെ മാലൂമാത്തക അതി മെച്ചു കുളുങ്ങമ്മദാക്കു ഗണസ്തി മട്ടക എം എ ബേഫുണ വര ബാജ്യർ ബോത് കൊളക്കേതുമ വക്കിവല വസ്സലാമു അലൈക്കും മിഹാർ ഗഡിൻ ദിഗടി തി മിനിറ്റ് മേ ദിവ്യ രാജ്യ ഗാഡോ

0: ദാറുഗെ മസക്കത്തമ്മി ബട്ടം കൂറി മേഘടുകത്തെ കൗൺസിൽ മുവസഫും വർഗിന മസക്കത്തേക്ക് കൊക്കെ എമസക്കെ കാമ്യക്കുഫം ഏ വിസം ഫാസാഗ മീ ദ ഹറദു കൊടുക്കുറുമട്ടക എന്നവസ് മീ ഇതന്നവഹെ മീഹുങ്ക അതതു മധുവാവരക്കം ഏകെ ഗൊഞ്ചോന്ത എബൂരി ദെൻ ഡബ്ല്യു ഡി സി ഏതെന്നേ ഫദ റൈസ ഏതെന്നേ ഫദ എബേഫുളും മിഹാറു അളുമെണ്ണ അയക്കോ മസക്കെക്കുനോ ഏ ഫെട്ടെ വിയൻവിമ മിഹാറു അളുമെണ്ണ വർബോടു ഹിവ്വരിൽ ദിബെഗെ മിയന്നെ നനക്ക അസ്മിയാറു ഇതുരു തിംബേഫുളും അളുമെണ്ണ മസക്കത്തുകം ബി ബേലവണി അളുമെസ് ഗബൂക്കുറണി കൗൺസിൽഗെ സ്റ്റാഫ്ഗെ ഗൊത്തുക മിഹാർ ഡബ്ല്യു ഡി സി കൊമ്പ് ബേഫുള കീവസെ എവിമ ഏ വര ഗുളികെ വര എക്വരി മാഹോലിക മിഹാറു അളുമെണ്ണ മി മസക്കത്തെ അവക്കുലെ ഏമ കുടിയും എത്താങ്ങും ഇതെന്നവഹെ അളുമെങ്ങമ്മ മീ ഹിദുമെത്ത ഡിജിറ്റൽ കുറവി ഏ ഹിദുമത്തേക്ക് റൈത്തുന്ന ഫസേഹൻ ലിബേണ ഹിദുമത്തേക്ക് കൊതുക ഫാഗവിന്താണ്
1: സുവാനുന്ന ഖാസകു കുളിവർ മുബാരത്ത ബേവുമുഗ കൗൺസിൽഗെ പ്ലേണക്കി കൊബാതു
0: അതെ മീ പി അബുദു സാറുനെ കുറിയ ഗെന്ത മസക്കത്തെ സുവാനുങ്ങെ കുളിവർത്തേക്കി ദെൻ മീ മിമാഗ സതാരാഗ ഫുർത്തു മാളുമെ മീ അണ്ണനി അണ്ടർ സിക്സ്റ്റീൻ സോളാന ദശക മുബാരത്തെ ബാബമു ഏ എം അതളം ഹുളുവാലാകെ മീ കുറിയ ഗെന്തനി ഹിതാദുദായ അതി കെന്തുദായ ദൗത് ഫുണ്ടാകെ മിഹാറു മീ ഉബാരാത്തുക ഹട്ടിയും ബാരിവെ നിമിതി ആഹാറു ഹതറുട്ടിയും ബാരിവെ ഏമ മീ മിയാറു ഇത്തുറം മീ അമ്മ തരക്കി വെക്കെ മീ അണ്ണൻ ദെ ഏക ഇത്തുറവെ സളുമെ മിയാറു വാണി സുവാനു നെട്ടക മീ എഫ് എം ഇന്തിസാം കുറ എട്ടോ ഫുട്സൽ ചലഞ്ചുക ബാരിഫ ദെ കൗൺസിലുകെ അമ്മ വിസിറ്റിയ ഫാഹുമട്ടക വിസിറ്റ് തരവന്തു ഫുട്സൽ ഫിയസ്റ്റാവസ് ഉണ്ണാണെ തരവന്തു അമ്മ സുവാനു ഹാസകോ ദെ കുളിവർ ഹരക്കാത്ത മീ ഫഹാറു അളുമെ മീ ബലണി സുവാനുണ്ണ മിഹരക്കാത്ത ബാബായു അമ്മ വെറ്ററൻസ് ഹരക്കാത്തെസ് ബേവുമട്ടക വെറ്ററൻസ് ഫുട്ബോൾ ഉപാരത്തെസ് ബാബ ഏമിമ തിരിസ്ഫസാറും മതി ബേഫുണ്ണവസ് അളുമെ ഇന്തിസാം പോകും ഫുട്ബോൾ ഉപാരത്തെ നമ്മയക്ക് മീ വേൾഡ് കപ്പ് ദോസുക്കും ഉപാതി സുവാനുങ്ങെ അമ്മ എതുമായക്കും അളുമെ മീ മിതിയ ഹഫ്താഗത്തിലേക്ക് നിമ്മാലി വെച്ച് വേൾഡ് കപ്പ് ഫോർക്കിയ ഫുട്ബോൾ ഉപാരാത്തെ ഫുട്സൽ ഉപാരാത്തെ മീ ഫോർ ഇൻ ഫോം ഉപാരാത്തെ ഏത് കൊടുക്കോൾ ഉപാരാത്തെ വര ഫോറിയാക്കോ വര മീ ജോഷ ബാരിവെങ്കിൽ ഉറിയാസ്വാനും ബെസ് മീ മിക്കമുക്ക് തിരികെ ഷാമിലെ ഉപാരാത്തെ ഗിന അതധികം ഉപാരാത്തെ അളുമെ ഇവ ഇന്തിസാം കുറവെ സ്വാനും നട്ടക്ക അതെ ഇത്തുറപ്പസ് അളുമെ മിയഹാറു ഇവ വിഷ്ണു അമേക്കിന് ഫുട്സല്ല നുഗോസ് എഹിം കുളിവർത്ത ബെസേക്ക് തിരേക മീ ഫതുർ ീമ ബീച്ച് ഹോലി കാല മുബാരത്തക അതി ബൊലി മുബാരാത്ത നിഖാല മീ രാജുവാ കാല തഫാത് മുബാരത്ത കെസ് ബേവും ഹേമ തഫാത് കുളിവർത്തക്കെ അളുമെ ഇന്തിസാം കുറാൻ അങ്ങനെ ബേഫുളും ഗൗരിയ കുളിവരെ മിഫാർ ഇന്തിസാം കുറവാണ് ഹമ്മ ഡബ്ല്യു ഡി സിംഗ് എ ബേഫുളും എ ബേഫുണ്ണ ഗുളികെ അളുമെ അങ്ങനെ കമ്പലുണ്ണ എ ബാപ്പ ഹുരിയ മുബാരത്തക്കെ കുറിയതാണ്
1: ഏ മമ്മി ദൗറുഗെ തെരേഗ കുളിവറുഗെ ഫോറിവസമ ഇതുരുവെഗിൻ ദാണികമ തിഫാഹ കുരവി ദെൻ ബോഹിയാവഹികംഗെ മസലേകി ഹമ രാജ്യേഗെ മുളി രാജ്യേഗെ സ്വരം കമ്പോടും കമകവാരുഗ മീ ദരവന്തുഗെ ബോഹിയാവഹികംഗെ മസലോതി കിഹാവരകതോ ഇകം ഹല്ലുകുരുമ കൗൺസിലും കുരവ മസകൈതാകി കോബാതോ
0: താ തിഹമ മീ ഹുരിഹ സരഹദ്ദിഗെ സ്വയം മസലേ അദിഹാസുഗ ദരവന്തുഗെ മസല ബോഡു മിഹാറു ഏതോ ഐ ദരവന്തുഗെ മിഹാർ വസീഫാഗെ ഫുർസതുവൈ ദിരി ഉളൻ ഫസേഹ ഫഹി മാഹോലക ബെഫോതീമ ഉരിഹ അമ്മെബസേ ബേനു വരഷ സിയാരക്കുന നഷുക ദിരി ഉളൻ ഫട്ടം ഏമ ഗെദറു വരിക്കമ വരപ്പെടു ബേനു ഫതിബി ഏകം അളുമെന്ന എങ്ങുനി നിമിതി അദൗർ അളുമെ മീ ഗോച്ചം ഹുളുവാലി എ ദിഹാസക ഫോട്ടുകെ ഫസ്തളസ് ഗോതി ഹുളുവാലി ഹുളുവാലുമുക ഗയകണ്ടുക ഹതർസ്തേകിൻ ഹ ഫരാത്തും ഫോമുല ഫൈ ഏമ മാനേക്കി ദരവന്തുകെ മീ ബിൻ ബേനും വെഗിൻ വര ഗിന ഫരാത്തക്കും മിഹാറു ഇന്തിസാർ കറോ മെബു ഗെന്തവേ എന്നമസ് ഫസ്തളസ് ഗോത അളുമെന്ന ദേവുണി ഏക മിഹാറു ദരവന്തുകെ ലാൻഡ് പ്ലാൻ ഗോത്തും വെച്ചിയ ബാക്കി ദിമ്മത്തി എമ്മി ഫസ്തളസ് ഗോതി ഏ ഫസ്തളസ് ഗോതി ദേവുണിയും അതെ ഇതുരക്ക ദരവന്തു ബിമുഗ മിഹാറുക മീ ഗോതി ദേന തനെന്നെ എന്നമസ് ഇരുമതിക്കോളു ഹിക്കാഫിനമ അളുമെണ്ണ എത്തനുക ഫ്ലാറ്റ് വളയാകെ ബോഹിയാവാഹിക്കമ ഇതൊരു ഫുർസത്ത് എത്തനുക ഉളുവാലി വിധാന ദെൻ അളുമെ സർക്കാരായ സ്വാഹ തക്കം എന്നണി ഗോതി അതി ദിനുമക്ക് ഹകീകി ബോഹിയാവേക്കം ദിനുമ അളുമെണ്ണ മീ ദേവുണിക്കുമുക്ക ഗബൂലെന്നു വെക്കുരവേ ഏയ് എ ഗോതിക ഗേ അളുമട്ടക വര ബാവർ ഫാസായ ഭാരതുവേ എക്കമ വര ബൊടുത്തി കൊഞ്ചോന്തക ബൗരി എന്നമസ് ഫ്ലാറ്റ് കാല മീ ബോഹിയാക്കും വസീലത്തെ അളുമെണ്ണ ഹോദിജയ ചെയ്ത വകുത്തും ഏ തനക്ക വരെ ദിരിളും ഫെട്ടേണ് ഫുർസത്ത് ലിവിങ്ങും താണേമിമ ഫ്ലട്ട് ലിബേണ ഇന്തിസാം ഹോജേത്തോ അളുന്ന് വറുബുടം മസക്കേ വക്കുറ ദെങ്ങതി സർക്കാർ തരെ നുവിക്കമുക അമില്ല ഫരാത്തക വാഹതക്ക

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികം മായകോ
0: എക്വരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യക അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്
2: මෙහර ගඩින් හතරකට සාල් 7 මිනිට් මේ දිවේ රාජ්‍යයකට